0: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനസുധ ശ്രീമതി സീതാലക്ഷ്മി പാടുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ശ്രീമദ് ഭാഗവത പര്യടനം, പ്രഭാഷകൻ ശ്രീ എൻ വി നമ്പ്യാദി.
2: ശ്രീമദ് ഭാഗവതത്തില് പ്രസിദ്ധമായ നാല് ശ്ലോകങ്ങളാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. ഇത് ഭഗവാൻ ബ്രഹ്മദേവന് നേരിട്ട് ഉപദേശിക്കുന്ന ആത്മതത്വമാണ്. ഇതിന്റെ സന്ദർഭം ആദ്യമൊന്ന് അനുസ്മരിക്കാം. ബ്രഹ്മദേവൻ തപസ്സു ചെയ്തു ദീർഘകാലം. അതിന്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സൃഷ്ടി നടത്തുകയാണ് അങ്ങയുടെ കർത്തവ്യം, അത് ഉപദേശിച്ചു. അപ്പോ ചോദിച്ചു, സൃഷ്ടി എന്ന് പറയുന്നത് ഒരു കർമ്മമാണല്ലോ. കർമ്മം ചെയ്യുമ്പോൾ അതിൽ ചിലത് ധർമ്മമാവാം, ചിലത് അധർമ്മമാവാം. ആ അധർമ്മത്തിന്റെ ഫലം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലേ? ഭഗവാൻ ബ്രഹ്മദേവനെ ആശ്വസിപ്പിച്ചു, നീ എന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ അതിൽ അധർമ്മമെന്നുള്ളത് ഉണ്ടാവില്ല. ഇത് ബ്രഹ്മദേവനോട് മാത്രം ഉപദേശിച്ചതല്ല, നമ്മോടും ഉപദേശിക്കുന്നതാണ്. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ അവിടെ അധർമ്മമെന്നുള്ളത് ഉണ്ടാവില്ല. ഏത് കർമ്മവും ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഭഗവത് സ്മരണയോടെ ചെയ്യുന്ന ഒന്നും അധർമ്മം ബാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ തന്റെ തത്വമെന്ത് എന്ന് ബ്രഹ്മദേവനെ ഉപദേശിക്കുന്നതാണ് ചതുശ്ലോകി ഭാഗവതത്തിന്റെ പ്രാരംഭം, അതിന്റെ അവതാരണം. ഇന്നലെ ഞാൻ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ അവസരത്തിൽ തേനേ ബ്രഹ്മ ഹൃദാ യ ആദികവയെ എന്നൊരു ഭാഗം ഒന്ന് വിശദീകരിച്ചു. ബ്രഹ്മ ആത്മതത്വം, അത് ഭഗവാൻ ആദികവയെ ആദികവിക്കു വേണ്ടി ഉപദേശിച്ചതാണ്, ബ്രഹ്മദേവന് വേണ്ടി ഉപദേശിച്ചതാണ്. അതവിടെ സൂചിപ്പിച്ചു. അതാണ് ഇന്നത്തെ ഇവിടുത്തെ വിഷയം. ഭഗവാൻ നേരിട്ട് തന്റെ തത്വം എന്ത് എന്ന് സൃഷ്ടികർത്താവിനെ ഉപദേശിക്കുന്ന ഒരു സന്ദർഭമാണ്. അത്രയും പ്രാധാന്യം അതിനുണ്ട്. ശ്രീമദ് ഭാഗവതം ഒരു മഹാസൌധമാണ് എന്ന് സങ്കൽപ്പിക്കുക. എങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന നാല് സ്തംഭങ്ങളാണ്, തൂണുകളാണ് ചതുശ്ലോകി ഭാഗവതം. ഇവിടെ തന്റെ തത്വമെന്ത് എന്ന് ഭഗവാൻ ബ്രഹ്മദേവനെ ഉപദേശിക്കുന്നതാണ്. അതായിരിക്കും അപ്പോൾ ഭാഗവതത്തിന്റെ അടിസ്ഥാന വസ്തുതകളായിട്ട് പിന്നീട് വിവരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ ഉപദേശിച്ച തത്വത്തിന് അപ്പുറമായിട്ട് ഭാഗവതത്തിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അതിന്റെ വിശദീകരണമായിരിക്കും ഇവിടെ കാണുക, നാം പഠിക്കുക. ആ നാല് ശ്ലോകങ്ങള് ഒന്ന് സാമാന്യമായിട്ട് വിശദമാക്കാൻ ശ്രമിക്കുകയാണ്.
3: അഹമേവാസമേവഗ്രേ നന്യദ്യ സദസത്പരം പശ്ചാദഹം യദേതച്ച ഹോവശിഷ്യേത സോസ്മ്യഹം.
2: അതിലെ ആദ്യത്തെ ശ്ലോകം, അഹമേവാസമേവഗ്രേ, അഗ്രേ സൃഷ്ടിക്ക് മുമ്പ്, അഹമേവ ആസം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാന്യത് യത് സദസത്പരം, സദസത്തോ അസത്തോ ആയിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, കാരണമോ കാര്യമോ ആയിട്ട് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, സൂക്ഷ്മമോ സ്ഥൂലമോ ആയി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പരം സൃഷ്ടിപ്രക്രിയയെപ്പറ്റി പറയുമ്പോൾ സാഖ്യദർശനത്തില് പ്രധാനം എന്നൊന്നിനെ കുറിച്ച് പറയും. ആ പ്രധാനമുണ്ടായിരുന്നുവോ, ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രധാനം. ആ പ്രധാനമുണ്ടായിരുന്നുവോ, ഇല്ല, അതും ഉണ്ടായിരുന്നില്ല.
3: പശ്ചാദഹം വ്യതേതച്ച,
2: സൃഷ്ടി നടന്നതിനു ശേഷം ഞാൻ മാത്രമാണുള്ളത്. സൃഷ്ടിക്ക് മുമ്പ് ഞാനായിരുന്നു, സൃഷ്ടി നടന്നതിനു ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ.
3: പശ്ചാദഹം വ്യതേതച്ച യോവശിഷ്യേത സോസ്മ്യഹം.
2: ഈ സൃഷ്ടി ലയിച്ചു കഴിഞ്ഞാലും നശിച്ചു കഴിഞ്ഞാലും എന്താണോ അവശേഷിക്കുന്നത് അത് ഞാനായിരിക്കും. ഇതിന്റെ വാച്യാർത്ഥമാണ് ഇപ്പോഴൊന്ന് പറഞ്ഞത്. ഇത് ഇത്രയും പറഞ്ഞതുകൊണ്ട് വ്യക്തമാവില്ല. അഹമേവാസമേവഗ്രേ, അഗ്രേ സൃഷ്ടിക്ക് മുമ്പ്. അവിടെ മുമ്പ് പിമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാലഗണനയില്ലേ അല്ലെ? അഗ്രേ എന്ന് പറഞ്ഞാൽ മുമ്പ്, അതിനു മുമ്പ്. അതിൽ അടങ്ങിയിട്ടില്ലേ ഒരു കാലം? പശ്ചാത് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കാലത്തിന്റെ സൂചനയും, കാലമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ പിന്നീട് പറയുന്നത് ശരിയാകുമോ? നാന്യത്യത് എന്ന് പറഞ്ഞത് ശരിയാകുമോ? അവിടെ ഭാഗവതം തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, പുരുഷരൂപത്തില് പ്രാണികളുടെ ഉള്ളിലും പുറമേ കാലരൂപത്തിലും വർത്തിക്കുന്നത് ഞാൻ തന്നെയാണ്. അന്തപുരുഷരൂപേണ, ഉള്ളിൽ പുരുഷരൂപത്തിൽ ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നത് ഞാനാണ്. പുറമേ പ്രാണികൾക്ക് പുറമേ എന്നും നിറഞ്ഞു നിൽക്കുന്നത് കാലരൂപിയായ ഞാൻ തന്നെയാണ്. അപ്പോൾ അഹം ആ പരമാത്മതത്വത്തിന് അപ്പുറമായിട്ട് കാലം എന്നൊരെണ്ണം കൽപ്പിക്കേണ്ട ആവശ്യം. ഇപ്പോ കാലത്തിന് അതീതമാണ് എന്നർത്ഥം. കാലം ആ ആത്മതത്വത്തിന് വിധേയമായി നിൽക്കുന്നു. അവിടെ കാലം രണ്ടാമതൊന്നില്ലേ എന്നുള്ളതിന് സമാധാനമാണ് ഇപ്പൊ പറഞ്ഞത്. അതും സാക്ഷാൽ ഭഗവത്സ്വരൂപം തന്നെയാണ്. അഹമേവാസം, ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാന്യത് യത് സദസത്പരം, സത്ത് അസത്ത് എന്ന് രണ്ട് വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സദസത് പരം, സദസത്ത് എന്നുള്ളതിന് ഇവിടെ സാമ്പ്രദായികമായ രൂപത്തിൽ അർത്ഥമെടുക്കുമ്പോൾ കാരണരൂപത്തിലോ കാര്യരൂപത്തിലോ എന്നെടുക്കണം. പക്ഷേ അങ്ങനെ എടുക്കുന്ന അവസരത്തിൽ കാര്യം എന്നൊരു വിവക്ഷ ഇവിടെ വരുന്നുണ്ടല്ലോ. ആ വിവക്ഷ പോലും അഹമേവാസമേവാഗ്രേ എന്നുള്ളിടത്ത് പറ്റില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കണം. പിന്നെ എന്തെടുക്കണം? ഞാൻ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. സൃഷ്ടി നടന്നു കഴിയുമ്പോൾ മാത്രമേ കാരണത്വം ഈ സത്തിനുള്ളൂ. സൃഷ്ടി നടന്നതിനു ശേഷമേ കാരണം, ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആത്മതത്വം കാരണമാകും. ആശയം ഒന്നുകൂടെ പറയാം. സൃഷ്ടിയില്ല എന്ന് വിചാരിക്കുക എങ്കിൽ ഈ ആത്മതത്വത്തിന് കാരണം എന്ന് പറയാൻ കഴിയുമോ? സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് ഈ ആത്മതത്വം കാരണമാകുമോ? കാരണം എന്ന് എപ്പോഴാ പറയാൻ കഴിയുക? കാര്യമുള്ളപ്പോൾ മാത്രമാണ്. കാര്യമുള്ള സൃഷ്ടിയാണ്. ആ സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് ഈ ആത്മതത്വത്തിന് കാരണമെന്ന് പറയാൻ നിവർത്തിയില്ല. അപ്പോൾ അതിനു മുമ്പ് കാരണരൂപവും ഇല്ല. കാരണരൂപം ഇല്ലെങ്കിൽ പിന്നെ കാര്യരൂപവും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സദസത് എന്നിട്ടത്. പരം, അതിനെ നമുക്കെടുക്കേണ്ട ആവശ്യമല്ല. ത്രിഗുണങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ത്രിഗുണങ്ങൾ ഉണ്ടായിരുന്നു. അത് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്, അപ്പോ വിവരിക്കാം. പശ്ചാദഹം യഥേതച്ച, സൃഷ്ടി നടന്നതിന് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് വിഷയം. സൃഷ്ടി നടന്ന് ഈ ജഗത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഈ ജഗത്ത് ഇല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഈ ജഗത്തില്ലേ സൃഷ്ടി നടന്നതിന് ശേഷം? പശ്ചാദഹം യഥേതച്ച. അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഒന്നില്ലേ? അതിനെന്താ ഉത്തരം പറയുക? സൃഷ്ടി നടന്നാൽ കാരണമായിരിക്കുന്ന ആത്മതത്വമല്ലേ ഈ സൃഷ്ടമായ ജഗത്തായിട്ട് മാറുന്നത്? അപ്പോൾ ആത്മതത്വം ഉണ്ടാകുമോ? കാര്യമായിട്ട് മാറി, അങ്ങനെയാണെങ്കിൽ ആ കാരണം അവിടെ ഉണ്ടാകുമോ? അതിനെ ഒരു തെളിവ്, സർവം കൽവിതം ബ്രഹ്മ എന്ന് പറയും. ഈ കാണുന്നത് മുഴുവൻ, ഇന്ദ്രിയ വിഷയമായത് മുഴുവൻ ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മം വേറെ ഉണ്ടോ? ഇവിടെയും അത് തന്നെയല്ലേ എടുത്തിരിക്കുന്നത്? സൃഷ്ടി നടന്നതിന് ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയെ ഏത് തരത്തിലാണ് ഭാഗവതകർത്താവ് കാണുന്നത്? ഇന്നലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഒന്നുകൂടെ ഉദ്ധരിക്കുകയാണ്. ഇവിടെ കാണുന്നത് എന്ത്? വിളക്ക്. ഉള്ളതെന്ത്? ഓട്. ഓട് കാണുന്നുണ്ടോ? ഇല്ല. കാണുന്നത് ഇല്ലാത്ത വിളക്കാണ് അല്ലേ? പ്രത്യക്ഷത്തിൽ കാണുന്നത് നാമരൂപാത്മകമായ ഈ ജഗത്താണ്. അതിന്റെ കാരണം ആത്മതത്വം, അത് കാണുന്നുണ്ടോ? ഇല്ല. ആകട്ടെ, ഈ നാമരൂപാത്മകമായ ജഗത്തുണ്ടോ? ഉദാഹരണത്തിന് വിളക്കുണ്ടോ? ഉണ്ടോ? വിളക്കുണ്ടോ എന്നാ ചോദ്യം. വിളക്കെന്നൊരെണ്ണമുണ്ടോ? ഇല്ല. ഉള്ളത് പശ്ചാദഹം യഥേതച്ച. ഈ സൃഷ്ടി നടന്നതിന് ശേഷം ഈ വിളക്ക് കാര്യരൂപമാണ്, അതിന്റെ കാരണമാണ് ഓട്. ഈ ജഗത്ത്, നാമരൂപാത്മകമായ ഈ ജഗത്ത് ഈ വിളക്കുപോലെ കാര്യരൂപമാണ്, അതിന്റെ കാരണം ആത്മതത്വം ബ്രഹ്മം. അപ്പോൾ ഉള്ളതെന്ത്? ഉള്ളത് ഞാൻ മാത്രം. അപ്പോ സൃഷ്ടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വെറും നാമരൂപാത്മകം. ഏതിൽ? ഇവിടെ ഏതിൽ? ഈ ഉദാഹരണത്തിൽ ഓടിലാണ്. അപ്പോ ഓടിലുള്ള കാര്യരൂപത്തിൽ പ്രതിഭാസിക്കുന്ന, യഥാർത്ഥത്തിൽ ഇല്ലാത്ത, മാറി മാറി പോകാൻ സാധ്യതയുള്ള അല്ല, ഷഡ്വികാരങ്ങളുള്ള ഒന്നാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. അപ്പോ ഉണ്ടോ? ഉള്ളതെന്ത്? ഉള്ളത് ഞാൻ. അപ്പോ ആദ്യത്തെ സംശയത്തിന് ഉത്തരമായി ജഗത്ത് എന്നുണ്ടോ? ഇല്ല. പിന്നെ നാമരൂപാത്മകമാണ്. നാമരൂപാത്മകമായ ഒന്ന് നിത്യമല്ല, അനവരതം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 5 മിനിറ്റ് മുമ്പാണ് ഞാൻ ഇവിടെ ഇരുന്നത്. 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഇരുന്ന ഞാനാണോ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഞാൻ ആണോ? സംശയമാണ്. എന്റെ വിശേഷണങ്ങള്, 5 മിനിറ്റ് മുമ്പുള്ള വിശേഷണങ്ങള് മാറിയിരിക്കുന്നു, എന്നിൽ മാറ്റമുണ്ടായിരിക്കുന്നു. പക്ഷെ ആ മാറ്റം നമുക്ക് അറിയാൻ കഴിയില്ല. ഒരു നദി അങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഒരു പ്രത്യേക പോയിന്റ് ഒന്ന് സങ്കല്പിക്കുക, അവിടെ എത്ര തുള്ളി വെള്ളങ്ങളാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നിങ്ങളെ ഒരു പ്രത്യേക സമയത്ത് കണ്ട ഒരു തുള്ളി വെള്ളമാണോ അടുത്തത്? പിന്നെ വരുന്നത് അത് പോയി കഴിഞ്ഞു അല്ലെ? അടുത്തത് അതും പോയി കഴിഞ്ഞു. അനവരതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഒരേപോലെയാണ് എന്ന് നമുക്ക് തോന്നുന്നു, വ്യത്യസ്തമാണ്. എത്രയെത്ര തുള്ളികളാണ് ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ഇതാ ഈ ശരീരത്തിലും അനവരതം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 5 മിനിറ്റ് മുമ്പ് ഇവിടെ ഇരുന്ന ഞാനല്ല, 5 മിനിറ്റ് കഴിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ഞാൻ. പക്ഷേ നമുക്ക് തോന്നുന്നു ആ 5 മിനിറ്റ് മുമ്പിരുന്ന ഞാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഇത്രയുള്ളൂ. വസ്തുത അറിയാത്തതുകൊണ്ട് നാം അങ്ങനെ വിചാരിക്കുന്നു എന്നേ. അപ്പോൾ ഈ ജഗത്ത് അനവരതം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നാമരൂപാത്മകമാണ്, അത് അനിത്യമാണ്. അതിനാധാരമായിരിക്കുന്നത് മുമ്പ് പറഞ്ഞ ആ ഞാൻ തന്നെയാണ്, ആത്മതത്വം തന്നെ. യോ അവശിഷ്യേത സ്വസ്മ്യഹം. ഈ ജഗത്ത് അപ്രത്യക്ഷമായി കഴിഞ്ഞാലും അവശേഷിക്കുന്നത് ഞാൻ മാത്രമായി. അപ്പോൾ മൊത്തത്തിലൊന്നെടുക്കുക, ഇവിടെ ആത്മതത്വം മാത്രമേ ഉള്ളൂ, സൃഷ്ടി, നിലനിൽപ്പ്, നാശം ഈ മൂന്നും ആ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാമരൂപങ്ങളുടെ മാറ്റങ്ങളാണ്. യഥാർത്ഥത്തിൽ സൃഷ്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ല. ഇവിടെ ഒന്നുകൂടെ ഉദാഹരിക്കുകയാണ്. കുറെ ഉദാഹരണങ്ങൾ വന്നെങ്കിലേ ഇത് കാര്യം ഉള്ളിലേക്കൊന്ന് കടക്കുമല്ലതുകൊണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോട് എടുക്കുക. ജലാശയം, നല്ല ഒരു കുളം, അതിനകത്ത് കോമളയുണ്ടാവും, കണ്ടിട്ടില്ലേ? കോമള, വലിയതും ചെറുതുമായ ഒട്ടേറെ കോമളകൾ. കൂട്ടത്തിൽ പറയട്ടെ, ഇതാ ഈ ജഗത്ത് ത്രിഗുണങ്ങളുടെ ഒരു പ്രവാഹമാണ്, നിരന്തരമായ പ്രവാഹമാണ് ത്രിഗുണങ്ങളുടെ. ആ പ്രവാഹത്തില് വലിയ കുമളകളുണ്ടാവും, ചെറിയ കുമളകളുണ്ടാവും, പല രൂപത്തിലുള്ള കുമളകളുണ്ടാവും. അനവരതം അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കസേരയിലൊക്കെ ഇരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ കുറെയേറെ കുമളകളാണ്. അതിൽ വലിയ കുമളയുണ്ട്, കൊച്ചുകുമളയുണ്ട്, ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള കുമളകള് അനവരതം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കുമളകള് വളരെ വലുപ്പമുള്ള കുമളകളാവാം, ചിലത് തീരെ ചെറിയതും ആവാം, അതും കുമളയാണ്. ഈ കുമള എന്നൊരെണ്ണമുണ്ടോ? ഈ കുമള എന്ത്? വെള്ളമാണ്, സംശയമില്ല. എന്നാ പിന്നെ വെള്ളം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അതിന് ഒരു രൂപമുണ്ട്, കുമളയുടെ രൂപമുണ്ട് അല്ലേ? ഒരു രൂപം വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു പേര് കൊടുക്കണം. അപ്പൊ ഈ രൂപം കുമളയുടേത്, അതുകൊണ്ട് നാം ഒരു പേര് കൊടുത്തു കുമളായി. അവിടെ ഉള്ളതെന്ത്? അത് എവിടെ നിന്നാ ഉണ്ടായത്? വെള്ളത്തിൽ നിന്ന് അല്ലേ? സ്ഥിതി ചെയ്യുന്നതോ? വെള്ളത്തിൽ തന്നെ. ലയിച്ചു ചേരുന്നത് വെള്ളത്തിൽ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ കുമളകളാണ് നാം ഓരോരുത്തർ. അപ്പൊ കുറെ കൂടെ അത് സ്പഷ്ടമായി കാണും അല്ലേ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നത് ഈ വെള്ളം മാത്രം, സൃഷ്ടമായതിന് ശേഷവും വെള്ളം മാത്രം. അത് നശിച്ചു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതും വെള്ളം മാത്രം. അപ്പൊ കുറെ കൂടെ പിന്നെ ആശയം വ്യക്തമായി കിട്ടും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: ഭക്തിഗാനാമൃതം ശ്രീ ടി എസ് ശങ്കരനാരായണനും കുമാരി സംഗീതയും പാടുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
1: പ്രഭാഷണം ശ്രീ ഹരിഹരയ്യർ.
2: കൃഷ്ണയോ

இப்ப ராமரை தொடங்கிட்டு இப்ப கிருஷ்ணனால வரணும், என்ன பண்றது? அவர்தான் முதல்ல வரார், பார்ப்போம். பகவான் சோதிச்சு தரேன், அம்மா பரஞ்சு எனக்கு சந்தோஷாயிட்டு தோணு. எஸ் நம்ம பகவான் മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ച് ഒരു ഭജന പാടി യഥാ സർവീസ് സ്വാമി ചൊല്ലണം, സ്വാമിയുടെ ഭാഗത്തിന് അത് സന്തോഷമായെന്ന് ഭഗവാൻ പറയണം, സന്തോഷമായെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടെ ചൊല്ലാൻ പറഞ്ഞു. ഒരു ഒന്ന് രണ്ട് വിഷുവിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ അവിടെ സ്വാമിയുടെ തിരുമുമ്പിൽ ചിലർ പാടിയപ്പോ ഭഗവാൻ ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് അന്ന് അന്ത കൃഷ്ണ ചൊണ്ടത് ഇന്നിക്ക് സായി കൃഷ്ണൻ ചൊണ്ടത് രണ്ടു കൂടെ റിക്കൺസ് ചെയ്യാൻ സാധിച്ചു. ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. എന്ത് പറയാൻ പറഞ്ഞു? കൃഷ്ണായ വാസുദേവായ, കൃഷ്ണായ എന്ന് പറയാന്ന് പറഞ്ഞേ. ഏ അതുകൊണ്ടൊന്നുമല്ല സന്തോഷം എന്ന് പറഞ്ഞത്. അപ്പുറം എന്നാ? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച, ദേവകീ നന്ദനൻ എന്ന് പറഞ്ഞല്ലോ എനിക്ക് സന്തോഷമായി. ദേവകീ നന്ദനായ ച, എന്റെ അമ്മയുടെ പേര് ചേർത്ത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ ഇന്ന് കേട്ടു. അന്ന് എന്ത് പറഞ്ഞു? സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദ മാതൃദേപോപ്പ പിതൃദേപോപ്പ ആചാര്യദേപോപ്പ അതിഥിദേവോഭവ. അന്ന് ഞാൻ വേദപുരുഷനായ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലോ അമ്മയെ വന്നിക്ക, അത് നീ അനുസരിച്ചല്ലോ. അതുകൊണ്ട് പറഞ്ഞാ കേൾക്കുന്ന കുട്ടികളെ കാണുമ്പോ അധ്യാപകർക്കൊരു സന്തോഷം. അതുകൊണ്ടാണ് പറഞ്ഞത് ദേവകീ നന്ദനായ ച. അല്ലാതെ ഈ അവതാരത്തിൽ മാത്രമൊന്നും അല്ല കേട്ടോ, പണ്ടേ ഇങ്ങനെ തന്നെയാ. പണ്ടൊരിക്കല് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് വരുന്നുണ്ടല്ലോ ആ ഒരു യജ്ഞത്തിന് വേണ്ടി. യജ്ഞം എന്തായിരുന്നു? എങ്കാത്ത മാമയെ പാകണം. അതെ, ബ്രഹ്മവിദ്യാലാഭം, സീതാരാമ കല്യാണം, അതിക്കാൻ വരുത്. അതിനു മുമ്പ് ചില യജ്ഞങ്ങളൊക്കെ ചെയ്യണം. കൂട്ടിച്ചോണ്ട് വന്നു. കൂട്ടിച്ചോണ്ട് വന്നപ്പോ ഒരു രാത്രി ഒരു ഹാൾട്ടായി. അപ്പൊ വിശ്വാമിത്ര മഹർഷി അന്ന് രാത്രി ഉറങ്ങിയില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ജഗദീശ്വരൻ സർവീശ്വരൻ ഭാഗതം പറഞ്ഞു, സ്മയമാനം അഹം മുഹാംബുജക പീതം ഭരതരക സരഗ്വി സാക്ഷാതി മന്മദ മന്മദ എന്ന് ശ്രീമദ് ഭാഗവതം ഘോഷിച്ച ആ സർവേശ്വരൻ ജഗദീശ്വരൻ ഇവിടെ ഉറങ്ങുന്നത് ഒന്ന് ഒന്ന് നോക്കിക്കാണണമെങ്കിൽ ഇപ്പ കണ്ടാലേ ഉള്ളൂ. ഇതുപോലത്തെ അവസരം എപ്പോഴും കിട്ടില്ല. എപ്പ കിട്ടുന്നോ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് അന്ന് വിശ്വാമിത്ര മഹർഷി സ്വാമി തൂങ്കൽ ചെയ്യാം നോക്കിക്കൊണ്ടേയിരുന്നു. നേരം വെളുക്കാറായി. ഇപ്പൊ എന്ത് പറഞ്ഞു? കൗസല്യ സുപ്രജാരാമപൂർവ സന്ധ്യാപ്രവർത്തതേ. വാൽമീകി തന്ന ഈ ഒരു വരി തന്നെയാണ് വെങ്കടേശ സുപ്രഭാതത്തിലും സ്വാമിയുടെ സുപ്രഭാതത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴോ അപ്പൊ എന്ത് ചെയ്തു ഭഗവാൻ? അയ്യങ്കാർ സ്വാമി ഗ്രന്ഥത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നോക്കി നോക്കിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് കണ്ണ് തുറന്ന് നോക്കിയിട്ട് ഉടനെ നിന്ന് കാണണോ ചൂത്രേ ഭഗവാൻ. ഇത് ലീലാ മാൻഷനായിട്ട് കൃഷ്ണി കാണണമെങ്കിൽ ഇപ്പ കണ്ടാലേ ഉള്ളൂ. ഇതുപോലത്തെ അവസരം എപ്പോഴും കിട്ടില്ല. എപ്പ കിട്ടുന്നോ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. അതുകൊണ്ട് അന്ന് വിശ്വാമിത്ര മഹർഷി സ്വാമി തൂങ്കൽ ചെയ്യാം

0: இந்த லீலா மாட்சினாய்ட்டு கிருஷ்ணாவதாரம் தான் இப்ப ராமாவதாரத்திலும் ചെറിയ തോതിൽ അവിടെ ഇവിടെ കൊണ്ട് ഒന്ന് കണ്ണു തുറന്നു നോക്കിട്ട് ഒന്ന് പിന്നീട് അടച്ചു. അതെന്തൊരു പണിയാ? അതൊന്നുകൂടി പറയണം. എന്നാ കാരണം? എങ്ക അമ്മ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാപ്രവർത്തതേ. ഇതൊക്കെ നമുക്കും പരിചയമുള്ളതാണ്. കുട്ടന് പരീക്ഷയാണ്, അമ്മ നാലു മണിക്ക് വിളിക്കണം കേട്ടോ, എനിക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, നാലിനെനിക്ക് നല്ല അലാറം വയ്ക്കാട മോനെ. അല്ല അമ്മ, മൂന്നിനിരിക്കട്ടെ, മിടുമിടുക്കെ മൂന്നിന് അലാറം വെച്ചു. മൂന്ന് ശരിക്കും 3 മണിയായപ്പോ അലാറുണ്ട്. എപ്പിസ് അവിടെ പറഞ്ഞു, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാപ്രവർത്തതേ. അപ്പൊ ഇവനെന്ത് ചെയ്തു? കൈ അങ്ങ് നീട്ടി അതിന്റെ തലയിൽ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചതോടുകൂടി പിന്നെ അലാറം ടൈം പീസ് മിണ്ടിടയില്. എന്നിട്ട് നേരം വിളിച്ച ചോദ്യം, എന്നെ എന്താ വിളിക്കാത്തത്? അലാറം വെച്ചല്ലോ മോനെ, അടിച്ചോ. ഭരതൻ പറഞ്ഞു, ഞാൻ അടിച്ചു കേട്ടു, കാരണം നിന്റെ നമ്പർ എന്നോട് എടുക്കണ്ടടാ മോനെ, ഞാനും പണ്ടിങ്ങനെ ചെയ്തതാ. ഇതാ ഇത് തന്നെയാണ് ഭഗവാൻ അന്നും ചെയ്തത്. കണ്ണു തുറന്നു നോക്കി നോക്കിയപ്പോ ഒന്നുകൂടെ പറയുകയാണ് ഋഷിയെ കൊണ്ട്, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാപ്രവർത്തതേ. അമ്മയെ ആദരിക്കുക. ബ്രഹ്മജ്ഞാനികൾ അപ്പുറം ഇരിക്കട്ടെ, സ്പിരിച്വാലിറ്റി ഇരിക്കട്ടും. ഏറ്റവും നല്ല സ്പിരിച്വാലിന്ന എന്ന ആദ്യ കാഞ്ചി മഹാസ്വാമികൾ പറഞ്ഞു, നന്ന ശിരിക്കരുത് കൂടെ സ്പിരിച്വാലിറ്റി തന്നെ. കാൻ യു സ്മൈൽ? ഒന്ന് ചിരിക്കാൻ സാധിക്കണ്ടോ? 7 ദിവസം കഴിഞ്ഞങ്ങ് പോകുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി, ഒരു റിസർവേഷൻ ഇല്ലാതെ ചിരിക്കാൻ സാധിച്ചു എങ്കിൽ ഡൺ. ഡണ്ടെങ്കിൽ ചിരിക്കും. അപ്പഴി കിടയാതെ സ്വാമി പറയാൻ, സ്വാമിയുടെ ഒരു ഡിക്ഷണറിലും കിട്ടാത്ത വാക്ക് ഇവിടെ കിട്ടുമല്ലോ. ആർട്ടിഫിഷ്യൽ സ്മൈൽ കിടയാതെ ആർട്ടിഫിഷ്യൽ. കുട്ടികളുടെ ചോദിച്ചു അത്രേ, എല്ലാവർക്കും അറിയാവുന്ന തന്നെ. ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വാഹനമേത്? സ്വാമിയുടെ കുട്ടികൾ ഓരോന്ന് പറഞ്ഞു. ഓരോ കാറിന്റെ പേരൊക്കെ പറഞ്ഞു, ഫോർഡ് ഐക്കൺ എന്നൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്, അങ്ങനെ കാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ കാറിന്റെ ഒക്കെ പേര് പറഞ്ഞു, അതാണ് കൂടുതൽ മൈലേജ്. ഭഗവാൻ എന്ത് പറഞ്ഞു? ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന മൈലേജ് സ്മൈൽ. സ്മൈൽ ടേക്സ് യു ഫോർ വേ ഫ്രം ദ. നന്ന ശിരിക്കണം, ശിരിക്കാൻ സാധിക്കണം. അതാ കാണിച്ചത്, രാധാസഖായം അതിസുന്ദര മന്ദഹാസം. അങ്ങനെ വരുമ്പോഴോ ഭക്തലോകത്തിലേക്ക് ഭഗവാൻ എത്തിക്കും. ഭക്തി എന്ന ഭാവത്തിൽ അങ്ങ് താൻ അലിഞ്ഞങ്ങ് ചേരണം. ഒരു അപ്പൂപ്പൻ താടി പോലെ പറന്ന് മുകളിലേക്ക് പോകണം. ഭഗവാൻ കൃഷ്ണൻ നൃത്തം ചെയ്തു അത്രേ. വ്യത്യസ്ത പദനായിട്ട് കാര്യങ്ങനെ മടച്ചു നിൽപ്പുണ്ടല്ലോ. ഭഗവാൻ ഒരു ചോദ്യം നമ്മോട് ചോദിച്ചു, ഞാൻ നൃത്തം ചെയ്യണ്ട, നിങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ? ഇവർക്കാർക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ? ആർക്കൊക്കെ? ജനാസന്ധന അതുപോലെയുള്ള ചക്രവർത്തിമാർക്ക് നൃത്തം ചെയ്യാൻ പറ്റുമോ? ചക്രവർത്തിമാർക്ക് നൃത്തം ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ തലയിലുള്ള കിരീടത്തിന് ഓരോ അന്നനും ഇപ്പോഴും പഴയ കാലത്തുള്ള രാജരാജ ചോഴനൊക്കെ ഉപയോഗിച്ചിരുന്ന വാളുമൊക്കെ ചേർന്ന് അവിടെ മ്യൂസിയത്തിൽ പോയി കാണാം. അവിടെ പോയി എടുക്കുകയാണെങ്കിൽ ഒരു കൈ നിന്ന് എടുക്കാനും പറ്റില്ല. അത് വെച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ എടുത്ത് കുഴമ്പിട്ട് പെരട്ടേണ്ടി വരും. സഹജരാജി തൈലം കൂടി കുപ്പി മേടിച്ചുകൊണ്ട് പോയിട്ട് അതിന് എടുക്കാം, കൈയെന്ന് ഉളുക്കി. അത് വെച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. അതുപോലെ വളരെ 20, 25, 30 കിലോ ഭാരമുള്ളതായ കിരീടം തലയിൽ വെച്ചുകൊണ്ടിരുന്ന് ജരാസന്ധന നൃത്തം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ പറഞ്ഞു, എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റും, കാരണം എന്റെ കിരീടത്തിന് ഭാരമില്ല, മയിൽപ്പീലിയാണ്. തലയ്ക്ക് ഭാരമില്ല, തല കനമില്ലാത്തത് കൊണ്ട് എനിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കും. ദ ഡാൻസ് ഓഫ് ലൈഫ്. എന്നിട്ട് കൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യം, ഒരു ചോദ്യമുണ്ട്, കാൻ യു ഡാൻസ്?
1: ദശരഥന്റെ പുത്രൻ, തന്റെ പിതാവ് തന്റെ മാതാവ് ആര് വേണം എന്ന് ഈശ്വരൻ തന്നെ തീരുമാനിച്ചു. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷപരഹ ജനുഷ്യരെ തത്പ്രിയാർത്ഥം സിംഹബന്ധു സുരശ്രിയ, ഇന്നടത്ത് ഞാൻ പുത്രനായിട്ട് ജനിക്കണമെന്ന് ഭഗവാൻ കൃഷ്ണൻ അന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ ധർമാചരണമുള്ളതായ ദശരഥന്റെ പുത്രനായിട്ട് ഞാൻ ജനിക്കും. കസ്തൂരി പരിപാൽ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഓർമ്മിക്കാം, ഈശ്വരാംബ ദ ചോസൺ മദർ. ഹൂസ് ചോയ്സ്? ഹിസ് ചോയ്സ്, ദ ക്യാപിറ്റൽ എച്ച്. അപ്പൊ ദശരഥൻ ആരാ? 5, 5, 10 ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങളുടെ ശക്തിയും ഉള്ളതായ ആ കുതിരകൾ കീട്ടിയ ശരീരത്തിൽ പൂട്ടിയ രഥത്തിൽ

0: യാത്ര ചെയ്യുന്ന ഓരോ ജീവാത്മാവും ദശരഥൻ തന്നെ. അങ്ങനെ വരുമ്പോൾ നമ്മളും ദശരഥൻ തന്നെ. ദശരഥന് മൂന്ന് പത്നിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്കുണ്ട്, ധൈര്യമായിട്ട് പറയാം, വീട്ടുകാർ കേട്ടാലും ഒരു കുഴപ്പമില്ല. ആരൊക്കെയാണ്? ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. ഇച്ഛാശക്തിയിൽ നിന്ന് പുറപ്പെട്ട് ക്രിയാശക്തിയിലൂടെ യാത്ര ചെയ്ത് ജ്ഞാനശക്തിയിലെത്തണം. ഈ ജ്ഞാനശക്തിയിലെത്തണമെങ്കിൽ, ജ്ഞാനവൈരാഗ്യങ്ങൾ കിട്ടണമെങ്കിൽ ആ പരാശക്തിയുടെ അനുഗ്രഹം വേണം, എങ്കിൽ അമ്മാവുടെ അനുഗ്രഹം. അതാണ് ശങ്കര ആദിശങ്കര ഭഗവത്പാദർ പോലും നിത്യാനന്ദകരീ വരാമയകരീ സൗന്ദര്യരത്നാകരേ നിർത്തൂതാകില ഘോരപാപനകരീ പ്രത്യക്ഷമാഹേശ്വരീ നിർത്തൂതാകില ഘോരപാപനകരീ കാശീപുരാധീശ്വരീ ഭിക്ഷാം ദേഹിഗിരിവലംബനകരീ മാതന്ന പൂർണേശ്വരീ. ഓരോന്നും പറയുന്നുണ്ട്. ഭിക്ഷാം ദേഹി, ഭിക്ഷാം ദേഹി കൃപാവലംബനകരീ മാതന്നപൂർണേശ്വരീ. ഏതാ ഭിക്ഷ? പിന്നീട് പറയുന്നുണ്ട്, അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിജ പാർവതീ. അമ്മ, എനിക്ക് ജ്ഞാനവൈരാഗ്യത്തെ കുടിക്കണം. ആചാര്യസ്വാമി പോലും അങ്ങനെ ചോദിക്കുന്നതുവെങ്കിൽ നമ്മുടെ സ്ഥിതിയുടെ കാര്യമുണ്ടോ? അങ്ങനെ മൂന്ന് പത്നിമാർ ജീവിതത്തിൽ യജ്ഞം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നാളത്തെ പട്ടാഭിഷേകം പറയും, നോക്കാം. പട്ടാഭിഷേകം കഴിയുമ്പോൾ ഭഗവാൻ എത്ര എത്ര യജ്ഞങ്ങൾ ചെയ്തു എന്നുള്ളത് നോക്കി നാളെ നോക്കാം. അത് ശ്രേഷ്ഠമായ യജ്ഞം ചെയ്യണം, ആചാരനിഷ്ഠയോടുകൂടി ചെയ്യണം, ദീർഘകാലം തപസ്സനുഷ്ഠിച്ച്, ദീർഘകാലം വ്രതമനുഷ്ഠിച്ച്, ജലമത്തിയും പഞ്ചാഗ്രമത്തിയിലും തപസ്സനുഷ്ഠിച്ച് ഒരു ശ്രേഷ്ഠനായ ആചാര്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യജ്ഞം ചെയ്യിച്ചു. ഒക്കെ എങ്ങനെ യജ്ഞം ചെയ്തപ്പോ പരമപുരുഷാർത്ഥങ്ങളാകുന്ന ധർമ്മാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ദേഹം ലഭിച്ചു. ഈ നാല് പുരുഷാർത്ഥം നമ്മൾ ദിവസം പൂജയിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ആ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ കുറിച്ച് ദിവസം നമ്മൾ പൂജ, നമ്മൾ മന്ത്രം ചൊല്ലാറുണ്ട്. ഇന്ന് കാലത്തെ ബഹുമാന്യായ എന്റെ സുഹൃത്ത് കെ പി ആർ അവർ, കെ പി രാമചന്ദ്രൻ സാർ അവർ, അദ്ദേഹം ധർമാർത്ഥ കാമർത്തിലെ അർത്ഥകാമനെ കുറിച്ചൊന്ന് ടച്ച് ചെയ്തിട്ട് പോയി. സമയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ധർമാർത്ഥ കാമ മോക്ഷം അർത്ഥകാമങ്ങൾ നിഷേധിച്ചിട്ടില്ല. അവിടെ എല്ലാ ആചാര്യന്മാരും പറഞ്ഞല്ലോ അർത്ഥകാമം നിഷേധിക്കാൻ എന്ത് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തൃപ്പൂണത്തിലേക്ക് വെസിക്കരണം. നേരെ പോയി, ഏഴ് ദിവസത്തെ ഞാൻ കേട്ടു, എല്ലാ കാര്യങ്ങളും എന്റെ തലയിലങ്ങ് പമ്പ് ചെയ്തു. ബസ്സിൽ കയറി കണ്ടക്ടർ ചോദിച്ചു എങ്ങോട്ട് പോകണം ചോദിച്ചു. സാർ, അങ്ങ് ചോദിക്കേണ്ടത് ഈ ശരീരത്തോടാണോ ആത്മാവിനോടാണോ? കണ്ടക്ടറോടെ, എന്താണ് സാർ, യോഗത്തിൽ എല്ലാം അനിത്യമാണല്ലോ, പണം വരും പോകും സാർ. ഒപ്പം തന്നെ കണ്ടക്ടർ ബെല്ലടിക്കും, ഇത് കുഴപ്പമുള്ള കേസാണെന്ന് തോന്നുന്നുണ്ട്, താളെ ഇറങ്ങിക്കോളൂ. സാർ, സ്വല്ല വേണ്ടി ഇടത്തിലെത്താൻ സ്വല്ലണം സാർ, അവിടെ ഇത് പ്രസക്തിയൊന്നുമില്ല. അപ്പൊ ധർമാർത്ഥ മോക്ഷം അർത്ഥ വിരുന്നുതാനാകണം. പക്ഷേ അർത്ഥം ധർമ്മത്തിന്റെ കൂടെ നിൽക്കണം, ധാർമ്മികമായ രീതിയിൽ സ്വത്ത് സമ്പാദിക്കണം. പറഞ്ഞല്ലോ, ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹമേ പരമേശ്വരി. വേണം അർത്ഥം ധർമ്മത്തിന്റെ കൂടെ നിൽക്കണം, കാമം മോക്ഷത്തിന്റെ കൂടെ നിൽക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടും ബാലവികാസ് പ്രവർത്തിച്ചു വരുന്നു. ബാലവികാസ്.

0: സായിറാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് എന്ന് ഓർമ്മയുണ്ടോ?
1: പ്രാർത്ഥന രണ്ട് തരമുണ്ട്,
2: സ്തുതിയും സ്തോത്രവും.
3: പ്രാർത്ഥന.
0: വെരി ഗുഡ്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാം. വേദം ഉദ്ഘോഷിക്കുന്നു, ഏകം സത് വിപ്ര ബഹുധാവദന്തി.
3: ഏകം സത് വിപ്ര ബഹുധാവദന്തി, എന്താണ് അതിന്റെ അർത്ഥം?
0: സത്യം ഒന്നേയുള്ളൂ. വിജ്ഞാനികൾ അതിനെ പല പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നു. ഇന്ദ്രൻ, വരുണൻ, അഗ്നി തുടങ്ങിയ ദേവന്മാരെ ഉദ്ദേശിച്ച് വേദങ്ങളിൽ പ്രാർത്ഥനകൾ ഉണ്ട്. വാസ്തവത്തിൽ അവ ഒരേ ഒരു ശക്തിവിശേഷത്തിന്റെ വിവിധ സ്വഭാവങ്ങളെയും ഗുണങ്ങളെയും പ്രതിഫലനങ്ങളെയും പ്രതിനിധീകരിക്കുന്നവയാണ്.
1: ഞങ്ങളുടെ ടീച്ചർ ഇന്നാള് ഇലക്ട്രിസിറ്റി എന്ന ലെസൺ എടുത്തപ്പോൾ പറഞ്ഞു, ഒരേ ഇലക്ട്രിസിറ്റി തന്നെ ലൈറ്റ് കത്തിക്കുന്നു, വെള്ളം ചൂടാക്കുന്നു, ഫാൻ കറക്കുകയും ചെയ്യും. അതുപോലെയാണ് ഈശ്വരന്റെ ശക്തിയും എന്ന്.
0: ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാ ലോകങ്ങളും തുഷ്ടിയാർന്നിരിക്കട്ടെ, എല്ലാവരും സന്തോഷവാന്മാരാകട്ടെ, എല്ലാവരും കഷ്ടതയകന്നവരായിരിക്കട്ടെ തുടങ്ങിയ നിസ്വാർത്ഥ തത്വങ്ങൾക്ക് വേദങ്ങൾ പേരുകേട്ടവയാണ്.
4: ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ചൊല്ലട്ടെ. ഐക്യമത്യത്തിനു വേണ്ടിയുള്ള മന്ത്രമാണത്രേ അത്.

0: ഞങ്ങളുടെ സ്കൂളിന്റെ സ്ലോഗൻ തന്നെ എങ്ങനെയാണ്? ആലോ ഭദ്രാഹ കൃതവോ യാൻ തുഷതഹ. എന്നാൽ ലെറ്റ് നോബിൾ തോട്ട്സ് കം ടു അസ് ഫ്രം എവറി സൈഡ്.
1: സാധാരണയുള്ള പ്രാർത്ഥനകൾ, സ്തുതി, സ്തോത്രം, പ്രാർത്ഥന, ഇവ യോജിച്ച് ഈശ്വരനാമത്തിന്റെ മാധുര്യത്തിലും പ്രഭാവത്തിലും അധിഷ്ഠിതങ്ങളാണ്. നമ്മുടെ രക്ഷയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഈശ്വരന് വ്യക്തിരൂപം നൽകി പ്രാർത്ഥിക്കുക പതിവാണ്. പൂച്ചക്കുഞ്ഞ് കരയുമ്പോൾ തള്ളപ്പൂച്ച ഓടി വന്ന് കടിച്ചെടുത്തു കൊണ്ടുപോയി അതിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നില്ലേ?
2: അതുപോലെ ഈശ്വരനും നമ്മെ രക്ഷിക്കുമല്ലേ?
1: തീർച്ചയായും. നാമം ഈശ്വരനെ ഹൃദയവേദനയോടെ വിളിക്കുമ്പോൾ സകല ചരാചരങ്ങളുടെയും ജനനിയായ ഈശ്വരൻ വന്ന് നമ്മെ രക്ഷിച്ച് സാന്ത്വനിപ്പിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, പ്രാർത്ഥന ആത്മാർത്ഥമായ ഭക്തിയിൽ നിന്നുടലെടുത്തതായിരിക്കണം.
3: ശരിയാണ്. കൗരവസഭയിൽ വെച്ച് പാഞ്ചാലി ഭക്തിപൂർവം വിളിച്ചപ്പോൾ ക്ഷണത്തിൽ തന്നെ അകലെ ദ്വാരകയിലിരിക്കുന്ന ശ്രീകൃഷ്ണൻ പാഞ്ഞെത്തിയില്ലേ?
1: പർവ്വത സാനുവിലെ ഏകാന്ത തടാകത്തിൽ നിന്ന് ഗജേന്ദ്രൻ വിളിച്ചപ്പോൾ രക്ഷിക്കാനായി സ്വർഗത്തിൽ നിന്നും അദ്ദേഹം ഓടിയെത്തി.
3: രാമായണത്തിൽ ശബരിയുടെ വിളിയും ഭഗവാൻ കേട്ടില്ലേ?
1: അതെ, തന്റെ സിംഹാസനം ഉപേക്ഷിച്ച് നഗ്നപാദനായി ദണ്ഡകാരണ്യത്തിലെ പുൽക്കുടിലെത്തി അവർക്ക് ദർശനവും ആനന്ദപൂർണമായ മോക്ഷവും നൽകി. ആരുടെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുയരുന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ എത്ര വലിയ തടസ്സങ്ങളെ ആയാലും തെല്ലും വകവെക്കാതെ ഓടിയെത്തി അവരെ രക്ഷിക്കുന്നതിൽ ഭഗവാൻ അധികം ആനന്ദം കാണുന്നു.
2: ആണ്ടി, ഒരു കഥ പറയാമോ?
1: ശരി. ഭഗവാന് ഏത് തരത്തിലുള്ള പ്രാർത്ഥനയും ഇഷ്ടമാണ് എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം പറയാം. ഷിർദിയിലെ അവതാരകാലത്ത് ദീർഘകായനും ദൃഢശരീരനും കൂറ്റനെ പോലെ ദേഹബലവുമുള്ളവനുമായ ഒരു രോഹില്ല മുസ്ലിം ഷിർദിയിൽ വന്നു. അയാൾ ഒരു നീളൻ കുപ്പായമാണ് ധരിച്ചിരുന്നത്. ബാബയിൽ ആകൃഷ്ടനായി അയാൾ അവിടെ താമസിച്ചു.
0: എന്നിട്ട്
1: രാപ്പകൽ അയാൾ കർണ കഠോരമായ സ്വരത്തിൽ അത്യുച്ചത്തിൽ ഖുറാനിൽ നിന്ന് കൽമ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് അലറും. ഷിർദിയിൽ അധികം പേരും പകൽ മുഴുവൻ വയലിൽ പണിയെടുക്കുന്നവരാണ്. അത് കഴിഞ്ഞ് രാത്രി മടങ്ങിയെത്തിയാൽ ഈ രോഹില്ലന്റെ അലർച്ച കൊണ്ട് അവർക്ക് ഉറക്കം കിട്ടാതെ കുഴപ്പത്തിലായി.
3: ഇന്നാള് ഞങ്ങളുടെ സ്കൂളിൽ EHV ക്ലാസ്സിന് വന്ന ആന്റി പറഞ്ഞിരുന്നു, അടുത്തിരിക്കുന്ന ആൾ മോശമായി ശ്രുതി തെറ്റി പാടുന്നുവെങ്കിൽ എനിക്കത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ബധിരനല്ലോ എന്നാണ് ചിന്തിക്കേണ്ടതും എന്നും.
0: അത് പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു.
1: ശരിയാണ്. ഷിർദിയിലെ ജനങ്ങൾ കുറെ ദിവസം സഹിച്ചു. ഒടുവിൽ സഹിക്കാനാവാതെ ബാബയെ സമീപിച്ച് അവരുടെ വിഷമത്തെപ്പറ്റി പറയുകയും രോഹില്ലനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ അപേക്ഷിക്കുകയും ചെയ്തു.
2: എന്നിട്ട് ബാബ എന്തു പറഞ്ഞു?
1: ബാബ അത് ഗൗനിച്ചില്ല.
0: പിന്നെ?
1: അതുമാത്രമല്ല, അവർ അവരുടെ കാര്യം നോക്കിയാൽ മതിയെന്നും രോഹില്ലിന്റെ കാര്യം നോക്കേണ്ടെന്നും പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, രോഹില്ലന് വളരെ ചീത്ത സ്വഭാവക്കാരിയായ ഒരു ഭാര്യയുണ്ട്. അവൾ രോഹില്ലനെയും എന്നെയും വന്ന് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ രോഹില്ലന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവൾക്ക് കടന്നു വരാൻ നിവൃത്തിയില്ലാതെ ഭയപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനവും സന്തുഷ്ടിയും നഷ്ടപ്പെടാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രോഹില്ലൻ അവിവാഹിതനായിരുന്നു.
2: പിന്നെ ബാബ പറഞ്ഞ ഭാര്യ?
1: അത് ദുർബുദ്ധിയും ദുഷ്ടവിചാരവുമാണ്.
2: അപ്പോൾ പ്രാർത്ഥിച്ചാൽ ദുർബുദ്ധിയും ദുഷ്ടവിചാരവും ഉണ്ടാകില്ല എന്നർത്ഥം അല്ലേ?
1: അതെ. ബാബയ്ക്ക് ഏതു വിധമായ പ്രാർത്ഥനയും ഇഷ്ടമായതിനാലാണ് രോഹില്ലന്റെ ഭാഗം ചേർന്ന് ഗ്രാമീണരോട് അസൗകര്യം തൽക്കാലം സഹിക്കാനും ക്രമേണ അത് തീരുമെന്നും പറയാനിടയായത്.
0: എത്ര നിസ്സാരമായി പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കിയല്ലേ?
1: അതെ. ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആഹാരം എത്ര കണ്ട് ആവശ്യമാണോ അത്ര കണ്ട് പ്രാർത്ഥനയും മനസ്സ് ആത്മാവ് ഇവകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്.
3: ഞങ്ങൾ സ്കൂളിൽ സയൻസിൽ ചിലപ്പോൾ ആൻസർ ചെയ്യുന്ന പോലെ പറയട്ടെ, ഫുഡ് അതായത് ആഹാരം ഈസ് ടു ബോഡി ഈസ് ആസ് ടു പ്രയർ ഈസ് ടു സോൾ.
1: കറക്റ്റ്. ശരീര സുഖത്തിനും ആരോഗ്യത്തിനു പോലും പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതായി പല കാര്യങ്ങളും നമുക്ക് കാണാം. സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന ക്യാൻസർ രോഗികളിൽ പെട്ടെന്ന് രോഗം മൂർച്ഛിക്കാതെ കുറഞ്ഞു നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട്. ദിവസവും പ്രാർത്ഥിക്കുന്നവരുടെ മാനസികാരോഗ്യം മറ്റുള്ളവരെക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു.
2: പ്രാർത്ഥന നമ്മുടെ ആഹാരത്തെ ശുദ്ധമാക്കി മാറ്റുന്നു അല്ലേ ആന്റി?
0: അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ബ്രഹ്മാർപ്പണം ചൊല്ലുന്നത്.
1: ഈശ്വരനാമത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും ചെയ്യുന്ന കർമ്മങ്ങൾ, അവ ലോകകാര്യങ്ങളാണെങ്കിൽ കൂടിയും നിർമ്മലവും ദിവ്യവുമായ ഈശ്വര പൂജയായി മാറുന്നു.
3: അതാണല്ലേ എന്തെങ്കിലും സർവീസ് ചെയ്യുമ്പോൾ ഭജന പാടിക്കൊണ്ട് ചെയ്യുന്നത്.
1: പ്രാർത്ഥനകളും കീർത്തനങ്ങളും എന്താണ് ചെയ്യുന്നത്? മനസ്സിനെ ഉയർത്തുന്നു. രണ്ട്, ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഇന്ദ്രിയങ്ങളെ പരിപാവനമാക്കുന്നു. മൂന്ന്, ചിത്തശുദ്ധി വരുത്തി ആത്മബോധത്തെ ഭഗവാനിൽ ഉറച്ചു നിർത്തുന്നു. ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമുള്ള സർവരോഗ സംഹാരിയാണ് പ്രാർത്ഥന.
0: ആന്റി, ഞങ്ങൾ ഒരു റോൾ പ്ലേ ചെയ്യട്ടെ? ഇന്നാള് അമ്മ റേഡിയോ സായിൽ നിന്ന് വായിച്ചു പറഞ്ഞതാണ്. ജസ്റ്റ് പുഷ് എന്നാണ് കഥയുടെ പേര്.
2: ഒരിക്കൽ ഒരാൾ ഈശ്വരനെ സ്വപ്നം കണ്ടു. ഭഗവാൻ പറഞ്ഞു,
0: മകനെ, നാളെ മുതൽ നീ നിന്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്ന ആ വലിയ പാറക്കല്ല് സകല ശക്തിയോടെ ഉന്തുക.
3: ശരി ഭഗവാനെ, എന്താ അതിനടിയിൽ വല്ല നിധിയും ഉണ്ടോ? ആവോ
0: പിറ്റേ ദിവസം.
3: ഹോ, ഈ പാറ ഉന്തിയിട്ട് അനങ്ങുന്നില്ലല്ലോ, ഒരു മണിക്കൂറിലേറെയായി. ഹോ, എനിക്ക് വയ്യാതായി.
2: അടുത്ത ദിവസം.
3: ഇന്നും എനിക്ക് വയ്യാതായല്ലോ. അങ്ങയോട് ഞാൻ വാക്കു പറഞ്ഞതല്ലേ, ഇനി എന്തു ചെയ്യും?
2: ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. അയാൾക്ക് പാറക്കല്ല് നീക്കാനായില്ല. നിരാശനായി അയാൾ പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ,
3: ഭഗവാനെ, അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് പറ്റിയില്ല, കല്ല് അനങ്ങുന്നില്ല.
0: ഞാൻ നിന്നോട് ഉണ്ടായല്ലേ പറഞ്ഞത്, കല്ല് നീക്കുവാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിന്റെ കൈകൾ നോക്കൂ, എത്ര ബലമുള്ളതായി.
2: അതെ, നാം പലപ്പോഴും ഈശ്വരന്റെ വചനങ്ങളെ മറികടന്ന് ചിന്തിക്കും. എന്താണ് ഭഗവാൻ പറഞ്ഞത്? ജസ്റ്റ് പുഷ്, PUSH, എന്നാൽ പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്.
0: പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ്.
1: വെരി ഗുഡ്, വളരെ നന്നായിരിക്കുന്നു. സ്വാമിക്ക് ഇത് എത്ര ഇഷ്ടമായിട്ടുണ്ടാകും. നമുക്ക് സ്വാമിയുടെ പ്രഭാഷണത്തിൽ നിന്ന് ചില വരികൾ ഇവിടെ ശ്രദ്ധിക്കാം. എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, ഓ പ്രഭു, ഞാൻ നിദ്രയുടെ ഗർഭത്തിൽ നിന്ന് ഇപ്പോൾ ജന്മമെടുത്തതേയുള്ളൂ. ഈ ദിവസം എന്റെ കർമ്മങ്ങളെല്ലാം അവിടത്തേക്ക് നിവേദ്യമായി അർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ മനചക്ഷുസിനു മുന്നിൽ അങ്ങയെ എപ്പോഴും ദർശിച്ചുകൊണ്ട് എന്റെ വാക്കുകളും ചിന്തകളും കർമ്മങ്ങളും പരിശുദ്ധവും പവിത്രമാക്കി തീർക്കുക. ആരെയും ഞാൻ വേദനിപ്പിക്കാതിരിക്കട്ടെ. ഇന്ന് എന്നെ നിയന്ത്രിച്ചാലും എനിക്ക് മാർഗനിർദ്ദേശം നൽകിയാലും. രാത്രിയിൽ നിദ്രയുടെ വാതിൽപ്പടിയിൽ എത്തുമ്പോൾ പ്രാർത്ഥിക്കുക, ഓ പ്രഭോ, ഇന്നത്തെ കർമ്മങ്ങൾ രാവിലെ അതിന്റെ ഭാരം ഞാൻ അങ്ങയിൽ ചുമത്തിയിരുന്നു, പൂർത്തിയായി. അവിടുന്നാണ് ഇന്ന് എന്നെ നടത്തിയതും സംസാരിപ്പിച്ചതും ചിന്തിപ്പിച്ചതും പ്രവർത്തിപ്പിച്ചതും. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എന്റെ ജോലി തീർന്നു. എന്നെ സ്വീകരിച്ചാലും ഞാൻ ആ മടിത്തട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ജയ് സായിറാം.
4: മാന്യ ശ്രോതാക്കളെ, സ്നേഹം നിറഞ്ഞ സായിറാം, റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികൾ, ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പ്രേമനിർഭരമായ സന്ദേശങ്ങളും അമൃതവാണികളും റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായി ഗ്ലോബൽ ഹാർമണി മലയാളം.
5: പ്രിയ ശ്രോതാക്കളെ, സായിറാം റേഡിയോ സായി ഗ്ലോബൽ ഹാർമണി മലയാളം പരിപാടികളെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ശ്രീ സത്യസായി മീഡിയ ഫൗണ്ടേഷൻ, ശ്രീ സായി വിദ്യാവിഹാർ, തിരുവാലൂർ, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള. പിൻകോഡ് 683511. ഇമെയിൽ അഡ്രസ് സായി സന്ദേശ് @sify.com. സായിറാം.
6: You were listening to our weekly Vana exclusive broadcast in Malayalam, the native language of the South Indian state of Kerala.